0: നമയായി വിനാടി വിസി പഹായി വെലാവ്
1: അംബാനിക്ക് പുത്രയ അംബാനിക്ക് പുത്രയ കീല കിവേ കൗത മിയ മേ നമഗത്തമ അനന്ത് അംബാനി എയാട ഹുദർ സല്ലിത സല്ലിതിയന സല്ലികാര പുതി
0: ഓതി സല്ലികാര താത്തെക് നിന്നേ
1: ലോകെ ധനവത്മ പുത്കലയോ പലവിനി ദഹ ദിന അതരെ മുകേഷ് അംബാനി ഇന്നു അംബാനിക്ക് പുതാ ഉണാമ കോമ ഇന്ന ബരിദ
0: നത്ത
1: ഇതിയാ സല്ലി വിയദാൻ കല്ല കാല വീല ക്ലബ് ഗിഹില്ല യാളു എക്ക് ഗിഹില്ല വെഗാലമ എക്ക് ഗിഹില്ല ജോലി കല്ല
0: എഹിമിക്കനിക് നിവേനി
1: ഓ എഹിമ കരണ്ട പുലുവൻ കനി ആ ഹബൈ യാ എഹിമ കരണ കനിക് നിവേ യാ അവില്ല പുതുമ വിദിയട അസരണ മിനിസ്റ്റർ ഉദൗ കരണ കനിക്
0: കാരുണിക ഹദവതക് തീന കനിക്
1: മേ വിലാവേ യാ കൊളംബിയാവട ലുക്കു ഇസരദയക് വെച്ച് അഹിംസക ഹിപ്പോ രലക വകകീമ തമാങ്കി കരട ഗണ്ണ ഇതിരിപത്തലാ ഇന്നോ കൊളംബിയാവേ മേ ഹിപ്പോല സീഗ്രേൻ ബോവില ഏ പരിസരേട ലുക്കു ഹാനിയക് കരണം ഏകൊളങ്ങ മറാദാന്ന് രജ യോജനാ കര ഏമ അസർണ വെച്ച് സത്തു അസൂദനക്കിതര തമാങ്കി രട്ടെ തമാങ്കി രകവർമ്മ അട്ടത്തെ നിദാസേ ജീവ

0: ഉദയദഹായ വിനാരി തിസാറ്റ് വെദ്ധി ബുധുവാമോ ബുധുവാമോ ഒക്കെയാണ് തമായി എന്നെ ഈ തറുമറ്റ മെസ്സേജ് കൊണ്ട് ആ ക്യമത തീരോ അപ്പേ കാട്ടിയോ തെഗിത്തേം ഹെമീറ്റ് ഹെബീറ്റ് മേതിക്കൊക്കെ അന്നത്തെ ഫൈനേത് കളുത്തറ വാദ്യം തമായി മെസ്സേജ് കേവല തീയന്നേ ഒയമാ വഹകൻ ഇന്നൊക്കെ അല്ല തീരോ ലസ്സൻറ്റ് വെടിച്ചിട്ട് ഹനുക്കറട്ടോ കേളത്തിനെ ഡെക്സ്റ്റ് അപ്പേ വെടക്കനകമാകെ എന്നെ കേള തീരോ ഇക്കത്തു കറകാന കേളത്തിനെ സിന്ധു കട്ടമ്പ ലാനി കാന്തി നിലൂപ പുഷ്പിക നിമേഷ് അതുലമേ ഹബോം ഇക്കത്തു കറകാന കേള തമായി മെസ്സേജ് കേതേ
1: വിലാവ് ഒപ്പ് വെത്ത കിന്റെ ആവേ അപ്പി രട്ടേ പാർവാൽ വിയതം കെന തന്ന് ലോകത്തിമ മോട്ടോർസൈക്കിൾ ത്രീ വീൽ ടയർ ഹദന ടി വി എസ് ലങ്കാവിത്തിൻ അടുമ വിയതം സഹിത ടി വി എസ് എക്സൽ 100 മോട്ടോർസൈക്കിളെ ഒപ്പ് വെനുവെൻ മൈ ഹാർട്ട് ബീറ്റ്.